റബ്ബനാ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം.